അല്ലാ പറമായി ഇയാ ആദമുഹൽ അദുല്ലുക അലാ ശജറത്തിൽ മുൽക്ക് അലാ ശജറത്തിൽ ഖുൽനി മുനിസ്ദീകി ഗദീവനേതാ പോ സൂറ ആറാബ് കി ദീ തഫ്സീൽ അഗമും വേലോ ഔ ബ്യാസോയി മാ നഹാകുമാ അൻ മാ നഹാകുമാ യനി മുങ് നവി മനക്കളെ റബ്ബുകുമാ റബ്സ് മുങ്ങാ ശൈത്താൻ റാഗി ഔ ദ ആദം അലൈഹിസ്സലാം ഔ ഹവ്വാ ബിബി തജിദെ ദവർത്ത വസ്വസൈ വാചൂല സൂറ ആറാബ് കി മുങ്ങ ഉവി അല്ലാ പറ